ആകാശവാണി വിജയവാഡ കേന്ദ്രം. അർദ്ധനാരീശ്വരം നാട്ടിക. രചന സഞ്ജീവി. നിർവഹണ ശ്രീ അബ്ദുൽ ഖുദ്ദൂസ്. നിർമ്മാണ സഹകാരം ശ്രീ ആള യോഗാനന്ദീശ്വര റെഡ്ഡി. ഇന്ദുലോ കുടുംബരാവ് ഡാക്ടർ എം സി ദാസ്, രാജേഷ് ശ്രീ പി ഹൃദയരാജ്, മഹേഷ് ശ്രീ പിള്ള ലക്ഷ്മി പ്രസാദ്, ഗണേഷ് ശ്രീ അശോക് ആനന്ദ്, പാർവതി ശ്രീമതി ബുറ വിജയ് ദുർഗ, വസന്ത ശ്രീമതി വിനുകൊണ്ട ശ്രീരത്നമാല, ജാഹ്നവി ശ്രീമതി പി പാവനി പാൽഗൊന്നാരു. വിനണ്ടി അർദ്ധനാരീശ്വരം നാട്ടിക.